0: Welcome. FM 104.6. Here in Ella Vibana. Take off Thursday. Take off Thursday. Take off Thursday.
1: ഹലോ ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്, സുപ്രഭാതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓണത്തിന്റെ ഓട്ടത്തിലാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഓണം ഇങ്ങനെ വീടിന്റെ പടിക്കൽ വരെ എത്തി നിൽക്കുമ്പോ ഓണത്തിന് ഓടാതെ പിന്നെ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യും? ടാനിയാണെങ്കിൽ ഓടിക്കോ, കൂടെ ഓടാനും കുറെ പാട്ടുകൾ, അതിനൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് തരാനും ഞാൻ റെഡിയാണ്. വൈബ് എഫ് എം റെഡിയാണ്. സമയം കൃത്യം 7 മണിയാണ്. കൂടുതൽ ടാനിയാദേഴ്സ് വൈബ് എഫ് എം 104.6. ഇവിടെ എല്ലാം വൈബാണ്. അങ്ങനെ ഓണത്തിന്റെ പാച്ചലിൽ കുറെ ഓണവിശേഷങ്ങളുമായി നമുക്ക് നമ്മുടെ ഇന്നത്തെ ദിവസം, ഈ ഒരു വീക്കെൻഡ് ദിവസം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വിത്ത് എ ബ്യൂട്ടിഫുൾ സോങ്.

0: Takeoff Thursday. Takeoff Thursday. Takeoff Thursday with RJ Thania.
1: നിങ്ങൾക്ക്
2: ലൈഫ് ഉണ്ട്, പക്ഷേ ലൈഫ് ഇൻഷുറൻസ് ഉണ്ടോ? ഇല്ല അല്ലേ. നിങ്ങളുടെ ഫാമിലിയിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ആയ നിങ്ങൾക്കും വേണ്ടേ കവറേജ്?
1: നിങ്ങളുടെ ഫാമിലിയുടെ വെൽഫെയറിന് വേണ്ടി നിങ്ങളുടെ ലൈഫ് ഇൻഷുറൻസ് കവറേജ് ഉറപ്പാക്കൂ.
2: ഇപ്പോൾ തന്നെ വിളിക്കൂ 222-000-243.
3: റോഷൻ ഫ്രം എൻസി മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസ്. വി ഗോട്ട് യു കവേർഡ്.
4: Vibe FM 104.6. Hey, ഇവിടെ എല്ലാം വൈബ് ആണ്.
0: Take off Thursday.
5: Take off Thursday.
0: Take off Thursday.
6: പണ്ടി ഓണമൊക്കെ ആവുമ്പോൾ മാത്രം നമ്മുടെ ചില സിനിമകൾ, അല്ലെങ്കിൽ പുതിയ ചില സിനിമകൾ ഓണം റിലീസ് എന്ന് പറഞ്ഞിട്ട് ദേ നമ്മുടെ ടി വിയിൽ വരുമായിരുന്നു. അപ്പോൾ ഞാനൊക്കെ കുഞ്ഞുനാളിൽ ഏറ്റവും കൂടുതൽ ഓണമാവട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിശേഷ സമയം വരുമ്പോൾ ഏത് പുതിയ സിനിമയായിരിക്കും വരാൻ പോകുന്നത് എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. റിലീസസ് അല്ല, നമ്മുടെ ടി വിയിൽ ഏത് സിനിമയായിരിക്കും ഈ വട്ടം ടെലികാസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കിയിരുന്നൊരു ടൈമൊക്കെ ഉണ്ട് കേട്ടോ. കൂടെ ഞാൻ ടാനിയ, ദിസ് ഇസ് മൈ ബെഫ് 104.6. ഇവിടെ എല്ലാം വൈബാണ്. അയ്യോ, ശരിക്കും ഓണം ടൈം ആവുമ്പോഴത്തേക്ക് നമുക്ക് ടി വി കാണാനൊന്നും സമയം പ്രത്യേകിച്ച് ഉണ്ടാവില്ല. കാരണം ഓണക്കളികളും ഓണത്തല്ലും, അല്ലെങ്കിൽ ഓണവിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ബിസി ആയിരിക്കും. പക്ഷെ ഇതിന്റെ കൂടെ ചില സിനിമകൾ ഓണത്തിന് വരാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കും. ആ സിനിമകൾ വരുന്ന സമയത്ത് ചിലപ്പം തിരുവോണത്തിന് ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞ് ഒന്ന് എല്ലാവരും ഉറങ്ങി എഴുന്നേക്കുമ്പോൾ വൈകിട്ട് 4 മണിക്കോ അല്ലെങ്കിൽ വൈകിട്ട് 7 മണിക്കോ ഒക്കെ ആയിരിക്കാം ഈ പറയുന്ന സിനിമകൾ ടെലികാസ്റ്റ് ചെയ്യുന്നത്. അത് കാണാൻ വേണ്ടി കസിൻസും വീട്ടുകാരും ഒക്കെ ആയിട്ട് കൂടി ഒരു പായൊക്കെ വിരിച്ചിട്ട് ആ ഒരു ഹാളിലിരുന്ന് ടി വി കാണുന്ന ഒരു ഓർമ്മയൊക്കെയാണ് കേട്ടോ ഇന്ന് എനിക്ക് എഴുന്നേറ്റപ്പോൾ തന്നെ ഉണ്ടായത്. ശരിക്കും നമ്മളിപ്പോൾ ഒരു തിയേറ്ററിൽ പോയി ഒരു പുതിയ സിനിമ റിലീസാവുമ്പോൾ കാണുന്നതിനേക്കാളും ഒരു ഒരു പടി രുചി കൂടുതൽ, അല്ലെങ്കിൽ ഒരു പായസത്തിൻ്റെ മധുരത്തെക്കാളും മധുരമുള്ള ഓർമ്മകളാണ് ഈ ഓണത്തിന് ടി വിയിൽ വരുന്ന സിനിമകൾ നമ്മളുടെ പ്രിയപ്പെട്ടവരൊക്കെ ആയിട്ട് കൂടി ഇരുന്ന് കാണുക എന്നുള്ളത്. അങ്ങനെ സിനിമകൾ കണ്ട ഓർമ്മകളുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സിനിമ ഭ്രാന്തൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലം ഓർമ്മ വരുന്നുണ്ടെങ്കിൽ വേഗം നമ്മുടെ ഇൻസ്റ്റാഗ്രാം മെസ്സേജിലേക്ക് ഒരു മെസ്സേജൊക്കെ അയക്കേ, കേൾക്കട്ടെ.

0: about the culture, we play it.
1: Vibe FM 104.6. ഇവിടെ എല്ലാം വൈബ് ആണ്. ആകാശവാണി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ. ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഇന്നാദ്യം കണ്ണോട് കണ്ണായിടാം എന്ന ഗാനം. സംഗീതം ജോബ് കുര്യൻ, വരികൾ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, പാടിയത് മൃദുല വാര്യർ, ജോബ് കുര്യൻ.

0: ബ്രേക്ക്ഫാസ്റ്റിന് ആവി പറക്കണ പുട്ടും കടലക്കറിയും പപ്പടും പിന്നെ എഗ് റോസ്റ്റും.
1: അതുമല്ലെങ്കിൽ കിങ്സ് പാർക്കിൽ പൂരി ഭാജി, നോർത്ത് ഇന്ത്യൻ ആലു പറാത്ത, ബേബി ബട്ടൂര കോംബോയും, അതും ജസ്റ്റ് $15.
0: അപ്പൊ ലഞ്ചിന്റെ കാര്യം എങ്ങനെയാ?
1: അതും ജസ്റ്റ് $15 കൊതിയൂറും നോർത്ത് ഇന്ത്യൻ ഓർ സൗത്ത് ഇന്ത്യൻ കോംബോയും, പിന്നെ ജസ്റ്റ് $20 കിഡിലും ബുഫേ ലഞ്ചും. പിന്നെ ഇത് മൺഡേ ടു ഫ്രൈഡേ ആണ് അവൈലബിൾ ആയിരിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ടൈമിംഗ് 7:30 AM to 10:30 AM, ലഞ്ച് 12 PM to 3 PM.
2: For pre-booking, call 027-522-8838.
1: Salim Hasan's Kings Park, 35 Hobson Street, Auckland, CBD. Vibe FM 104.6. Hey, we're the Ella Vibe Anna.
3: Take off Thursday.
4: Take off Thursday.
3: Take off Thursday.
0: ഈ സിനിമകളുടെ കാര്യം പറഞ്ഞു വരുമ്പോഴാട്ടോ, ചില സിനിമകൾ നമ്മൾ എത്ര കണ്ടാലും അതെനിക്ക് മതി വരില്ല. ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ തന്നെ ചില ചാനൽസില് എല്ലാ വെട്ടവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും ഒരു സിനിമ, ഒരു പ്രത്യേക ഒരു സിനിമ, അത് എല്ലാ ആഴ്ചയിലും അത് അവര് ടെലികാസ്റ്റ് ചെയ്യായിരിക്കും. ഈ സിനിമ തന്നെ റിപ്പീറ്റഡ്ലി വാച്ച് ചെയ്ത് ഇതിന്റെ അഡിക്റ്റ് ആയിട്ടുണ്ടാവും നമ്മള്. അതും പോരാഞ്ഞിട്ട് എന്താ പറയുക, ആ സിനിമയിൽ ഓരോ ഡയലോഗ്സും ഓരോ സീൻസും നമുക്ക് കാണാൻ പാടായിരിക്കും. എന്നാലും വീണ്ടും അത് ടി വിയിൽ വരുമ്പോൾ നമ്മൾ പോയിരുന്ന് കാണും. അങ്ങനെ റിപ്പീറ്റഡ്ലി ഓരോ മടുപ്പും കൂടാതെ റീവോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ റീവോച്ച് ചെയ്തിരുന്ന സിനിമകളൊക്കെ നിങ്ങളുടെ ലിസ്റ്റിലുണ്ടോ? എന്റെ അച്ഛനൊക്കെ വന്നിട്ട് എന്നോട് ചോദിക്കുമായിരിക്കും, എന്റെ പൊന്നു കുഞ്ഞെ, നീ ഇപ്പൊ എത്രാമത്തെ വെട്ടോ കാണുന്നതെന്ന് നിനക്ക് വല്ല പിടുത്തമുണ്ടോ? ഈ സിനിമയിൽ എല്ലാ സീനും നിനക്ക് അറിയില്ലേ? നിനക്ക് മടുക്കണില്ല ഈ സിനിമ ഇങ്ങനെ റീവോച്ച് ചെയ്തുകൊണ്ടിരുന്നിട്ട് എന്ന് വന്നിട്ട് എന്റെ അച്ഛൻ ചോദിക്കാറുണ്ട് പല സിനിമകളും കാണുമ്പോൾ. അത് എന്റെ കുഞ്ഞുനാളിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്. എന്നാൽ വലുതായതിനു ശേഷം കോളേജിലൊക്കെ പോയി ഹോസ്റ്റലിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ആ വീക്കെൻഡ് ദിവസങ്ങളിൽ വീണ്ടും ഈ സിനിമ ടി വിയിൽ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അപ്പൊ അവിടെ ഇരുന്ന് കാണും. അപ്പൊ അച്ഛൻ ഇങ്ങനെ വന്നിട്ട് പറയും, 1251 1252. അപ്പൊ നമ്മളെ ഞാൻ നോക്കുമ്പോ പറയും, ഇത്രാമത് തവണയാ നീ ഈ സിനിമ കാണുന്നത്, വല്ല പിടുത്തമുണ്ടോ, നിനക്ക് മടുക്കല്ലേ എന്ന് ചോദിച്ചിട്ട് അച്ഛൻ പോവാറുണ്ട്. ശരിയാണ്, എനിക്ക് മടുക്കാറില്ല. അങ്ങനെ നീ നിങ്ങൾ ഓരോ മടുപ്പും കൂടാതെ കണ്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും ഒരു മടുപ്പും കൂടാതെ ടി വിയിൽ വന്ന ഇരുന്ന് കണ്ടുപോകും എന്ന് തോന്നുന്ന സിനിമകൾ ഏതൊക്കെയാണ്? ഏതാണെന്ന് നമ്മുടെ വൈബ് എഫ് എമ്മിന്റെ ഇൻസ്റ്റഗ്രാം പേജിലേക്ക് ഒരു മെസ്സേജ് അയച്ച് വേഗം പറഞ്ഞാട്ടെ.

0: talk about the culture, we play it.
1: Vibe FM 104.6. ഇവിടെയുള്ള വൈബ് ആണ്. നിങ്ങൾക്ക് കാറുണ്ട്, കാർ ഇൻഷുറൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഹൗസ് ഉണ്ട്, ഹൗസ് ഇൻഷുറൻസ് ഉണ്ട്.
2: നിങ്ങൾക്ക് ലൈഫ് ഉണ്ട്, പക്ഷേ ലൈഫ് ഇൻഷുറൻസ് ഉണ്ടോ? ഇല്ല അല്ലേ. നിങ്ങളുടെ ഫാമിലിയിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ആയ നിങ്ങൾക്കും വേണ്ടേ കവറേജ്?
1: നിങ്ങളുടെ ഫാമിലിയുടെ വെൽഫെയറിന് വേണ്ടി നിങ്ങളുടെ ലൈഫ് ഇൻഷുറൻസ് കവറേജ് ഉറപ്പാക്കൂ.
2: ഇപ്പോൾ തന്നെ വിളിക്കൂ 0222-000-243.
3: റോഷൻ ഫ്രം NZ മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസ്, വി ഗോട്ട് യു കവേർഡ്.
4: Vibe FM 104.6. Hey, we're the Ella Vibe on it. Take off Thursday.
5: Take off Thursday.
4: Take off Thursday.
6: അപ്പോഴേ ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മളൊന്ന് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഓണമാണ് നമ്മളുടെ ഇപ്പോഴത്തെ

ഇപ്പോഴത്തെ മൂഡ്. അപ്പോ ഇതാ ഓണം കൂടുതൽ കളറാക്കാൻ എന്തൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാം അതൊക്കെ അടിപൊളിയായിട്ട് ചെയ്യാം. ഈ ഒരു 2026 ഓണം എപ്പോഴും നിങ്ങൾക്കൊരു മെമ്മറബിൾ ഓണം തന്നെ ആയിരിക്കട്ടെ. ഓണക്കാലത്തിന്റെ എല്ലാ സമൃദ്ധിയും സന്തോഷവും നിങ്ങളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് കൂടി ഞാൻ ദി വിഷയാണ്. സോ ഈ വീക്കെൻഡ് അടിച്ചു പൊളിക്ക, ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത തിങ്കളാഴ്ച ഞാൻ എത്തുന്നതായിരിക്കും. അതുവരെ ചിന്ന ടാറ്റാ ബൈ ബൈ. I'm Kurdi Nantaria. This is my BFM 104.6. Evide Ellam Vaibadu.